ഹലോ, ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, കൃത്യ 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർജി മീറയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ണിലുടക്കിയ ഒരു കോട്ടാണ്, സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി നമ്മൾ എന്ത് നേടിയിട്ടും വല്ല കാര്യമുണ്ടോ എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഇങ്ങനെ സംസാരിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ പല ആ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ടോക്കിനിടയിൽ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, വളരെ ഡെപ്തിൽ ഇങ്ങനെ സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കോട്ടായിരുന്നു, ഈവൻ ആ ഒരു കോട്ടി റീസെൻ്റ് എൻ്റെ കണ്ണിലുടക്കുകയും ചെയ്തു കേട്ടോ. നമ്മൾ എന്ത് നേടിയിട്ടും എന്താ, നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് നേടിയാലും അതിൽ വലിയ കാര്യമൊന്നുമില്ല. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമല്ലേ, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. തിരിച്ചു വരാം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മേറാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എന്നാൽ ജീവിതത്തിൽ വലിയൊരു നേട്ടമൊന്നും നേടിയില്ലെങ്കിൽ പോലും നമ്മുടെ ആത്മാവ് ക്ലിയർ ആണെങ്കിൽ, നമ്മൾ നമ്മളോട് തന്നെ ലോയലായിട്ട് നിൽക്കുകയാണെങ്കിൽ, ആ ഒരു ജീവിതത്തിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവിതം മൊത്തം നമ്മൾ കുറേ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ജീവിതത്തിൽ വലിയ കള്ളത്തരങ്ങളൊന്നും കാണിക്കേണ്ട, വലിയ കാര്യമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഒന്നും വേണ്ട, എന്നാലും നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു കാര്യം, ശരിയല്ലേ? സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റിൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരാം കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്, സ്ഥാനക്കയറ്റം മാത്രം കിട്ടുന്ന ഒരു ജോലി ഏതാണ്? ഐ റിപ്പീറ്റ്, സ്ഥാനക്കയറ്റം മാത്രം കിട്ടുന്ന ജോലി ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. ഫ്രാങ്കോ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫ്രാങ്കോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള അമലിന്റെ ബർത്ത്ഡേ ആണ്. സോ അമൽ, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് അമലിന്റെ ലൈഫിൽ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമൽ അബ്രോഡ് ആണ് വർക്ക് ചെയ്യുന്നത്. സോ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈവൻ ഫ്രാങ്കോയും അമലിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഈവൻ ബർത്ത്ഡേക്ക് ചെറുതായിട്ടൊരു സർപ്രൈസ് നൽകണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അത് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് റിവീൽ ചെയ്തത്. എന്തായാലും വൺസ് അഗൈൻ വിഷ് എ വെരി വെരി വെരി വെരി അടിപൊളി ബോം ബ്ലാസ്റ്റിക് ബർത്ത്ഡേ വിഷസ്. തിരിച്ചു വരാം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ, ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. മുതിർന്ന പൗരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ലക്ഷ്യമിട്ട് പുതിയൊരു ബില്ലുമായിട്ടാണ് കേരളം മുന്നോട്ട് വരുന്നത് കേട്ടോ. മുതിർന്നവരെ ഉപേക്ഷിച്ചാൽ പിഴയും 3 വർഷം വരെ തടവും ലഭിക്കാവുന്ന വ്യവസ്ഥകളാണ് ആ ഒരു ബില്ലിനകത്ത് ശ്രദ്ധ നേടുന്ന ഒരു കാര്യം. ഇത് വെറും ഒരു നിയമവാർത്തയല്ല കേട്ടോ, നമ്മളെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കൈപിടിച്ച് നടത്താൻ പഠിപ്പിച്ചവർക്ക് പ്രായമാവുമ്പോൾ നമ്മുടെ കൈത്താങ്ങ ആവശ്യമില്ലേ? നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ, സ്നേഹം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ. സോ അച്ഛനും അമ്മയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഇന്നൊന്ന് ഫോൺ വിളിക്കാം, ഒരു കുശലം ചോദിക്കാം, അതല്ലേ യഥാർത്ഥ കെയർ? ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.
1: നീ വെളുത്തത് ഏ കറുപ്പായി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: ഇല്ല ഇല്ല സൊല്ല ഒരു ഗണം പോതും.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ രാവിലെ മുതൽ തിരക്കിലാണല്ലേ, ജോലി, മീറ്റിംഗ്, ട്രാഫിക്, റീൽസ്, ചാറ്റ്, അങ്ങനെ ജീവിതം ഫുൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ വേണ്ടത് വലിയ സമ്മാനങ്ങളൊന്നുമല്ല, വെറും ഒരു ഫോൺ കോൾ. അമ്മേ സുഖമാണോ എന്നൊരു ചോദ്യം, അച്ഛാ ഭക്ഷണം കഴിച്ചോ എന്നൊരു വാക്ക്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും അവകാശങ്ങളും സംബന്ധിച്ച പുതിയ ബിൽ കേരളത്തിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ഇത് ഓർക്കാട്ടോ. നിയമം സംരക്ഷണം ഉറപ്പാക്കാൻ സഹായിക്കട്ടെ, നമ്മുടെ സ്നേഹവും അവരുടെ മനസ്സിന് ആശ്വാസമാകട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടാസ്ക് റെഡിയല്ലേ? ഫോൺ എടുക്കൂ, വീട്ടിലേക്ക് വിളിക്കൂ, സ്നേഹം അപ്ഡേറ്റ് ചെയ്യൂ. കാരണം ചില കോളുകൾക്ക് റിംഗ് ടോൺ വേണ്ട, ഹൃദയത്തിൽ നേരിട്ട് കണക്ട് ആവൂട്ടോ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞുകൂട്ടുകൂടൻ മറ്റാരുമെല്ലാം മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചെ മിറ. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും ആയിരിക്കാം. നമ്മൾ വളരുമ്പോൾ അവരുടെ കൈപ്പിടി പതുക്കെ വിടുന്നു, ജോലി കിട്ടുന്നു, പുതിയ വീട്, പുതിയ ജീവിതം, പുതിയ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ഓരോരുത്തരും സ്വന്തം ലോകം പണിയുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ആ ലോകം പണിയുമ്പോൾ നമ്മളെ വളർത്തിയവരുടെ ലോകം ചെറുതായി പോകരുത് കേട്ടോ. കേരളത്തിൽ മുതിർന്ന പൗരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ലക്ഷ്യമിടുന്ന ബില്ലിനെക്കുറിച്ചുള്ള വാർത്തയും ഇതേ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മുതിർന്നവരെ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പിഴയും തടവും പോലുള്ള വ്യവസ്ഥകൾ വാർത്തയിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ സ്നേഹം ഒരു ശിക്ഷയുടെ പേടിയിൽ മാത്രം വരേണ്ട കാര്യമല്ലല്ലോ. അവർക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കൂ, അവരുടെ പഴയ കഥകൾ വീണ്ടും കേൾക്കൂ. ഒരു പക്ഷേ 100 തവണയായിരിക്കാം, എന്നാലും അവർക്കത് സന്തോഷമാണ്. ഓർക്കണം, നമ്മുടെ ബാല്യത്തിൽ അവർ നമുക്കായി സമയം കണ്ടെത്തി, ഇനി നമുക്കും അവരുടെ കൂടെ കുറച്ച് സമയം കണ്ടെത്താം. ഇതാണ് ഇന്നത്തെ ചെറിയ റിമൈൻഡർ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
1: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് കുറച്ച് സീരിയസ് ആണല്ലേ, പക്ഷെ എല്ലാവരും കേൾക്കേണ്ട ഒന്നാണ്. മുതിർന്ന പൗരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ കേരളത്തിൽ ശ്രദ്ധ നേടുകയാണോ? വാർത്തയിലെ പ്രധാന കാര്യം എന്താണെന്നോ, മുതിർന്നവരെ ഉപേക്ഷിച്ചാൽ പിഴയും 3 വർഷം വരെ തടവും ലഭിക്കാവുന്ന വ്യവസ്ഥകൾ. ശ്രദ്ധിക്കണം, ഇത് ബില്ലിനെ കുറിച്ചുള്ള വാർത്തയാണ്. അന്തിമ നിയമ വ്യവസ്ഥകളും പ്രാബല്യവും ഔദ്യോഗിക വിവരങ്ങളും അനുസരിച്ചായിരിക്കും വ്യക്തമാക്കുക. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ, നമ്മളെ വളർത്താൻ അച്ഛനും അമ്മയും എത്ര രാത്രികൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടാവും, എത്ര ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാകും. പ്രായമാകുമ്പോൾ അവർക്കും ചില ബുദ്ധിമുട്ടുകൾ വരാം, ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാം, നമ്മുടെ സഹായം കൂടുതൽ വേണ്ടി വരാം. അപ്പോഴാണ് നമ്മുടെ സ്നേഹം ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത്. നിയമം അവകാശങ്ങൾ സംരക്ഷിക്കട്ടെ, അതിനൊപ്പം വീടുകളിൽ കരുതലും ബഹുമാനവും വളരട്ടെ. കാരണം വയസ്സ് കൂടുന്നത് കുറ്റമല്ല, പരിചരണം അർഹിക്കുന്നത് അവകാശമാണ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂട് ആൻഡ് മറ്റാരോല മോർണിംഗ് വെളിയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ജോലിക്ക് റിട്ടയർമെന്റ് ഉണ്ട്, സ്നേഹത്തിന് റിട്ടയർമെന്റ് ഇല്ല. നമ്മുടെ അച്ഛനും അമ്മയും പ്രായമാകുമ്പോൾ ജീവിതത്തിന്റെ സ്പീഡ് കുറയാട്ടോ, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം, ആരോഗ്യകാര്യങ്ങളിൽ സഹായം വേണ്ടി വരാം, ഒറ്റപ്പെടൽ അനുഭവിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണോ? അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണോ? മുതിർന്ന പൗരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച കേരളത്തിലെ ബില്ലിനെ കുറിച്ചുള്ള വാർത്ത ഈ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നാൽ പരിചരണം എന്നത് ഭക്ഷണവും മരുന്നും മാത്രം കൊടുക്കുന്നതാണോ? അല്ല. അവരുടെ വാക്കുകൾ കേൾക്കുക, അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക, തീരുമാനങ്ങളിൽ പങ്കാളികളാകുക, സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കുക, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ അവർ നമ്മളെ ക്ഷമയോടെ പഠിപ്പിച്ചു. ഇന്ന് നമുക്കും അവരെ ക്ഷമയോടെ കേൾക്കാം. അപ്പോൾ വീട്ടിലെ മുതിർന്നവർക്കായി ഇന്ന് കുറച്ച് സമയം മാറ്റിവെക്കാം. സ്നേഹത്തിന് പ്രായപരിധിയില്ല കേട്ടോ, കരുതലിന് അവധിയുമില്ല. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂട് ആൻഡ് മറ്റാരുമല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോ എന്റെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സ്, റെഡിയാണോ ഇന്നത്തെ ഒരു ചെറിയ ചലഞ്ചിന്? ചലഞ്ച് വളരെ സിമ്പിളാണ്. വീട്ടിൽ അച്ഛനെയോ അമ്മയോ മുത്തച്ഛനെയോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അവർക്കായി കുറഞ്ഞത് 10 മിനിറ്റ് മാറ്റിവെക്കണം. മൊബൈൽ സൈലന്റ്, റീൽസുകൾക്ക് ബ്രേക്ക്, നോട്ടിഫിക്കേഷനുകൾക്ക് വിശ്രമം. എന്നിട്ട് അവരുടെ അടുത്തിരിക്കൂ, ഒരു പഴയ കഥ ചോദിക്കൂ, ഒരു ഫോട്ടോ ഒരുമിച്ച് നോക്കൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കുറച്ചു നേരം സംസാരിക്കാം. ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരാൾക്ക് ആ 10 മിനിറ്റ് വലിയ സന്തോഷമാകും. കേരളത്തിൽ മുതിർന്ന പൗരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ലക്ഷ്യമിടുന്ന ബില്ലിനെ കുറിച്ചുള്ള വാർത്ത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന കാര്യമാണ്. മുതിർന്നവരുടെ സുരക്ഷയും മാന്യമായിട്ടുള്ള ജീവിതവും ഗൗരവമായിട്ട് കാണും. നിയമപരമായിട്ടുള്ള സംരക്ഷണത്തോടൊപ്പം കുടുംബത്തിന്റെ സ്നേഹവും പിന്തുണയും അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ ചലഞ്ച് ഏറ്റെടുക്കുമോ? വീട്ടിലെ ഹീറോസിനൊപ്പം ഒരു 10 മിനിറ്റ്. കാരണം നമ്മൾ വളർന്നാലും അവരുടെ കണ്ണിൽ നമ്മൾ എന്നും മക്കളാണ്. അവരുടെ കൈ പിടിക്കാൻ നമുക്കും എന്നും സമയമുണ്ടാകട്ടെ. സ്നേഹത്തോടെ നമുക്ക് തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷെ മിറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ആർഷെ മിറ ഇവിടെ ഓടി വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കുമായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരാം കേട്ടോ. ചോദ്യം ഇതാണ്, സ്ഥാനക്കയറ്റം മാത്രം കിട്ടുന്ന ഒരു ജോലി ഏതാണ്? ഐ റിപ്പീറ്റ്, സ്ഥാനക്കയറ്റം മാത്രം കിട്ടുന്ന ജോലി ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷെ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും കഥകളൊക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചുവരുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലോട്ട് നോക്കിയപ്പോൾ കൃത്യം 10 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മോർണിംഗ് ബെൽ പേടിക ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ആർ ഷെമിറയ്ക്ക് ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നതിന് മുമ്പ് വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ എന്തൊക്കെ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് നേടുന്ന ഒരു കാര്യത്തിനും ഒരു വില ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇന്നത് നേടി അത് നേടി ഞാൻ അത്രയും ലോകം കീഴടക്കി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ കഴിയുന്നിടത്താണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് നയിക്കാൻ കഴിയുന്നത് കേട്ടോ. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തമാർ ഷെമിറ യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ, സി യു, ലവ് യു ഓൾ.
4: പിറന്നേ കോടി പറന്നേ ആണ്ടവാനെ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ, ഏ തെരയിഴുക്ക് എന്നാച്ചിമുത്ത്, ഏ മത്തളം കൊട്ടേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukuda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketarange kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90 FM. Kitharanje kottu kudan. Lunch break adichonde RJ Dheeraja Janaki third ethittunde. Njan ivide vannappo totta aalochikkunna oru kaaryamaanu. Endha annu vechittundengile nammal oro divasam oru vaadu verode samsarikkarundalle. Veettile joli cheyna sthalathu angane samsarikkunnathinidayile nammal ariyathe thanne pana vaakkukalum paranju pogarunde. പക്ഷേ നമ്മൾ വെറുതെ പറഞ്ഞൊരു വാക്ക് കേൾക്കുന്ന ആളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരാളോട് എന്തെങ്കിലും സന്തോഷത്തോടെ പറയാൻ ചെല്ലുമ്പോൾ അയാൾ അതിനെ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല എന്ന് കരുതുക. ചിലപ്പോൾ പറയുന്ന കാര്യം കേൾക്കുക പോലും ചെയ്യാതെ നിനക്കൊന്നും അറിയില്ലല്ലോ എന്നൊരു മറുപടി ആയിരിക്കും നമ്മൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാകുക. ആ സമയത്ത് നമുക്ക് എന്തായിരിക്കും തോന്നുക? നമ്മുടെ സന്തോഷം പെട്ടെന്ന് ഇല്ലാതെയാകില്ലേ? ചിലപ്പോൾ പിന്നീടൊരിക്കൽ എന്തെങ്കിലും പറയാൻ തോന്നുമ്പോൾ ചിലപ്പോൾ മടി തോന്നി എന്ന് വരാം. അതേസമയം ഒരാളെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ചെറിയ വാക്ക് അയാൾക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാക്കാറുണ്ടല്ലേ. സാരില്ല, നമ്മൾക്ക് ശരിയാക്കാം, നീ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന ധൈര്യം അതത്ര ചെറുതല്ലല്ലേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റുള്ളവർ ഒരേ രീതിയിൽ എടുക്കണം എന്നില്ല. നമ്മൾ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും കേൾക്കുന്ന ആൾക്ക് അത് ചിലപ്പോൾ വേദന ഉണ്ടാക്കാം. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് മാത്രമല്ല നമ്മുടെ വാക്കുകൾ മറ്റൊരാളെ ഇങ്ങനെ ബാധിക്കുന്നു എന്നതും നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഇതിനർത്ഥം നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കണം എന്നല്ല. നമ്മുടെ അഭിപ്രായങ്ങളെ തുറന്നു പറയുക, തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുക, എന്നാൽ അത് മറ്റൊരാളെ അപമാനിക്കാതെ അവരുടെ മനസ്സിനെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ പറയാനായിട്ട് ശ്രമിക്കാൻ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ പറയാൻ കാരണം എന്താണ് എന്ന്. അതൊക്കെ പറയാൻ അതിന് മുൻപായി നമുക്ക് കേൾക്കാൻ കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

Tack.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജാജാനകി. അപ്പൊ നമ്മള് അറിയാതെ പറയുന്ന വാക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി നമ്മുടെ ലൈഫിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം പറയാ. നമ്മുടെ വീട്ടില് പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് അവർ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറില്ലേ. എവിടെ പോകുന്നു, എപ്പോഴാണ് വരുന്നത്, ഭക്ഷണം കഴിച്ചോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് ഇത്രയും നേരമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ചില സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ദേഷ്യം തോന്നാറുണ്ടല്ലേ. എന്തിനാണ് എല്ലാത്തിനും ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്കിനെ നോക്കാൻ അറിയില്ലേ എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. പ്രത്യേകിച്ച് നമ്മൾ ടെൻഷനിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജോലിയുടെ തിരക്കിലായിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതൽ നമ്മളെ അസ്വസ്ഥരാക്കും അല്ലേ. അപ്പോൾ ആ ഒരു ദേഷ്യം നമ്മൾ അറിയാതെ തന്നെ അവരോട് പ്രകടിപ്പിച്ചു പോകും. ചിലപ്പോൾ ശബ്ദമുയർത്തി സംസാരിച്ചു പോകും, ചിലപ്പോൾ മറുപടി ഒന്നും പറയാതെ മാറി നിൽക്കും. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരാളുണ്ട്, നമ്മൾ വൈകിയാൽ എവിടെയാണെന്ന് അറിയാൻ ആകാംക്ഷയുള്ള ഒരാളുണ്ട്, നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ഓർത്തിരിക്കുന്ന ഒരാളുണ്ട്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എത്ര വലിയൊരു ഭാഗ്യമാണല്ലേ. നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം, നമ്മുടെ കാര്യങ്ങളിൽ കരുതലുള്ളത് കൊണ്ടാണ് പലപ്പോഴും അവരിങ്ങനെയൊക്കെ ചോദിക്കുന്നത്. തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും എല്ലാ സമയത്തും നമ്മൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വകാര്യതയും സ്വസ്ഥതയൊക്കെ ആവശ്യമാണ്. പക്ഷേ ആ ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ അവരോട് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം പുറത്തു നിന്നുള്ള പലരുടെ മുന്നിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മറച്ചു വെക്കേണ്ടിയിരുന്നാൽ പോലും നമ്മൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ നമ്മുടെ സ്വന്തം വീട്ടിലൊരാളുണ്ട് എന്നുള്ളത് ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണല്ലേ. അതുകൊണ്ട് അടുത്ത തവണ നമ്മുടെ അമ്മയോ അച്ഛനോ ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക, എന്നെക്കുറിച്ച് ഇത്രയധികം കരുതലോടെ ചോദിക്കാൻ ഒരാൾ എനിക്കുണ്ടല്ലോ. ചിലപ്പോൾ നമ്മുടെ തിരിച്ചറിയാതെ പോകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. സോ അവരെ മനസ്സിലാക്കാനും അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാം. എന്തായാലും ഈ ഒരു കഥകൾക്കൊക്കെ ഇടയിൽ, വിശേഷങ്ങൾക്കും കഥ പറച്ചിലിനിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകി. യെസ് അങ്ങനെ ദേ ഇന്നത്തെ ആ ഒരു സമയമായിട്ടുണ്ട്, നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിനുള്ള സമയം. സോ ഒട്ടും സമയം കളയാതെ എന്താണ് ആ ഒരു ചോദ്യം എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം, സ്ഥാനക്കയറ്റം മാത്രം കിട്ടുന്ന ഒരു ജോലി ഏതാണ്? സ്ഥാനക്കയറ്റം മാത്രം കിട്ടുന്ന ഒരു ജോലി ഏതാണ്? അപ്പോൾ ഒരു ക്വസ്റ്റർദി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വീക്കം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഉത്തരമാക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കീ തെറഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വീർപ്പടക്കി പിടിച്ച്, ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രെ മെസ്സി. മെസ്സി, നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മെസ്സി എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ, നിങ്ങൾ ഇത് കാണുക.
4: നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ, ഇനി കളി കാര്യമാകും. മൈ റേഡിയോ 90 FM-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകി.
1: നമ്മളിൽ പലരും നാർണിയ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആ മാജിക്കൽ വാർഡ്രോബും അതിലൂടെ മറ്റൊരു ലോകത്തേക്ക് എത്തുന്ന കുട്ടികളെയൊക്കെ ആയിരിക്കും അല്ലെ. എന്നാൽ ആ ലോകം എങ്ങനെയാണ് ഉണ്ടായത് എന്നൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് പുതിയ നാർണിയ സിനിമ എത്തുന്നത്. അതായത് നാർണിയ ദ മജീഷ്യൻസ് നെഫ്യൂ. ഗ്രെറ്റ ഗെർവിക് സംവിധാനം ചെയ്ത ഈ ചിത്രം നാർണിയയുടെ തുടക്കത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട നാർണിയയുടെ കഥകൾക്ക് പിന്നിലുള്ള മാജിക്കൽ ലോകത്തിന്റെ ജനനമാണ് ഇവിടെ പ്രധാനം. ബേസിക്കലി കഥയിലേക്ക് വരുമ്പോൾ രണ്ട് കുട്ടികളുടെ യാത്രയിലൂടെയാണല്ലേ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും സാധാരണ ലൈഫിൽ നിന്ന് അപ്രതീക്ഷിതമായി മറ്റൊരു ലോകത്തിലേക്കുള്ളൊരു യാത്ര. അവിടെ അവർ കാണാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും? ഒരു പുതിയ ലോകത്തിന്റെ തുടക്കവും അതിനൊപ്പം ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും രഹസ്യങ്ങളും എല്ലാം ഈ ഒരു സിനിമയുടെ ആകാംക്ഷ കൂട്ടുന്നുണ്ട്. എന്തായാലും ആ ഒരു കഥയിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാൻ മതി. മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകി.
1: നമ്മളൊരു പുതിയ സ്ഥലം കാണാൻ പോകുമ്പോ ആദ്യം എന്തൊക്കെയായിരിക്കും ചെയ്യുക? ചുറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റോട് കൂടി നോക്കും അല്ലേ. അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട് ശ്രമിക്കും അല്ലേ. എന്നാൽ നമുക്ക് പരിചയമില്ലാത്തൊരു ലോകത്താണ് എത്തുന്നതെങ്കിലോ, അവിടെയാണ് നർണിയ ദ മജിഷ്യൻസ് നിഫ്യു എന്ന കഥയിലെ രസകരമായൊരു ഭാഗം തുടങ്ങുന്നത്. ഈ കഥയില് രണ്ട് കുട്ടികൾ മാജിക്കൽ റിങ്ങുകളുടെ സഹായത്തോടെ വ്യത്യസ്ത ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. സാധാരണ നമ്മൾ കാണുന്ന വാതിൽ തുറന്ന അപ്പുറത്ത് മറ്റൊരു മുറിയായിരിക്കും. പക്ഷെ ഇവിടെ ഒരു ചെറിയ റിങ് ഉപയോഗിച്ച് മറ്റൊരു ലോകത്ത് എത്താൻ കഴിയുന്ന സങ്കല്പമാണ് കഥയിലുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്കിങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ലോകത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു റിങ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇവിടേക്കായിരിക്കും പോവുക. പക്ഷെ ഈ യാത്ര വെറുതെ പുതിയ സ്ഥലങ്ങൾ കാണുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അവരെത്തുന്ന ലോകങ്ങളിൽ എന്താണ് സംഭവിക്കുക, അവിടെ എന്തൊക്കെ അപകടങ്ങളാണ്, അവരുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നതെല്ലാം ഈ ഒരു കഥയുടെ ഭാഗമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നർണിയ എന്ന ലോകം എങ്ങനെയാണ് ഉണ്ടായത് എന്നതാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ദി ക്രോണിക്കൽസ് ഓഫ് നർണിയ കഥകളിൽ നർണിയ ഇതിനകം നിലവിലുള്ള ഒരു മാജിക്കൽ ലോകമാണല്ലേ. എന്നാൽ ദ മജിഷ്യൻസ് നിഫ്യു ആ ലോകത്തിന്റെ ഉത്ഭവത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു സാഹസിക കഥ മാത്രമല്ല, നർണിയയുടെ ചരിത്രത്തിലെ തുടക്കത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. അതുപോലെ തന്നെ സി എസ് ലൂയിസ് എഴുതിയ അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ സിനിമയില് ഓരോ പുതിയ ലോകവും ഓരോ പുതിയ അനുഭവവും പ്രേക്ഷകർക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് പ്രതീക്ഷ. ശരിക്കും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആഗ്രഹമാണ് ഏറ്റവും വലിയ അഡ്വെഞ്ചറിലേക്ക് നമ്മളെ നയിക്കുന്നത്. സോ എന്തായാലും ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മാജിക് റിങ് കിട്ടിയാൽ അറിയാത്തൊരു ലോകത്തേക്ക് പോകാൻ നിങ്ങൾ ധൈര്യം കാണിക്കോ? അതോ ആദ്യം അതിനെ കുറിച്ച് എല്ലാം അന്വേഷിച്ച ശേഷം മാത്രമാണോ യാത്ര തുടങ്ങുക? എന്തായാലും നമ്മുടെ ഒരു യാത്രയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകി.
1: ഒരു സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അതിലെ നായകനും വില്ലനും മാത്രമാണോ? ചിലപ്പോൾ ആ കഥാപാത്രങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ആ കഥയുടെ ഭാവി തന്നെ മാറ്റുന്നത്. നർണിയ ദ മജീഷ്യൻസ് നിഫ്യു എന്ന സിനിമയുടെ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം അങ്ങനെയാണല്ലേ. ഇത് പറഞ്ഞപ്പോഴാണ് ആ ഒരു സിനിമയിലെ സിംഹം നർണിയുടെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന കഥാപാത്രമാണ്. അതുപോലെ തന്നെ ആ ഒരു എഴുത്തുകാരന്റെ നോവലിന്റെ ഒരു പാട്ടിലൂടെയാണല്ലേ നർണിയ എന്നൊരു ലോകം തന്നെ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നർണിയയുടെ തുടക്കം മനസ്സിലാക്കാൻ ആ ഒരു പാട്ട്, ആ ഒരു കഥാപാത്രം അത് അത്രയും തന്നെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇനി ജാഡിസിന്റെ കാര്യം എടുത്താലോ, നാർണിയയിൽ തന്നെ വൈറ്റ് വിച്ച് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്ന ഈ കഥാപാത്രം കഥയിൽ വലിയൊരു ഭീഷണിയായിട്ട് മാറുന്നുണ്ടല്ലേ. ഒരു കഥാപാത്രത്തിന്റെ തീരുമാനങ്ങള് ഒരു ലോകത്തെ തന്നെ എങ്ങനെ ബാധിക്കുമെന്നത് ജാഡിസിന്റെ കഥയിലൂടെ മനസ്സിലാക്കാം. ശരിക്കും ഈയൊരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഒരു കഥാപാത്രങ്ങളെയും കുറിച്ച് പറയുമ്പോൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കാരണം നമുക്ക് ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പരിചയപ്പെടുമ്പോഴും ഒരു ക്യൂരിയോസിറ്റിയാണ്, ഇതെന്തായിരിക്കും, ഇതെങ്ങനെയായിരിക്കും, അത് എന്തുകൊണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ വരാം. സോ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങൾക്കൊക്കെ ഇടയിൽ, ഒരുപാട് വലിയ പ്രതീക്ഷകൾക്കൊക്കെ ഇടയിൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകി.
1: ഒരു സിനിമയുടെ വിജയം തീരുമാനിക്കുന്നത് അതിലെ കഥ മാത്രമാണോ അതോ ആ കഥ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന അനുഭവം കൂടിയാണോ? നിർണിയ ദ മജീഷ്യൻസ് നെഫ്യു എത്തുമ്പോൾ ഈ ചോദ്യം വളരെ പ്രശസ്തമാണ്. കാരണം ഫാന്റസി സിനിമകളിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നത് കഥയ്ക്കൊപ്പം ആ ലോകത്തെ സ്ക്രീനിൽ അവതരിപ്പിക്കുന്ന രീതിയും കൂടിയാണല്ലേ.
0: ശരിക്കും ഇനി സിനിമാ പ്രേമികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ദൃശ്യവിസ്കാരവും കഥാപാത്രങ്ങളുടെ അവതരണമൊക്കെയാണ്. ഒരു ഫാന്റസി ലോകത്തെ വിശ്വസനീയമായി പ്രേക്ഷകർക്ക് അനുഭവിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിന് സംഗീതവും ക്യാമറയും വേഷവിധാനങ്ങളും സെറ്റ് ഡിസൈനും എല്ലാം ഒരുപോലെ പ്രധാനമാണ്. ഈ ഘടകങ്ങൾ സിനിമയിൽ എങ്ങനെയൊക്കെ ഒത്തുചേരുന്നു എന്നറിയാൻ റിലീസിനായി കാത്തിരിക്കണം. 2027 അതായത് അടുത്ത വർഷം February 12 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ. എന്തായാലും നമ്മൾക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ പ്രതീക്ഷകളൊക്കെ വൃത്തിയാകുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും മറ്റു മൂവീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ധാരാളം പറയാനായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മുൻപ് നമ്മുടെ മനോഹരമായിട്ടുള്ള പാട്ടുവിട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകി.
1: ഒരു രാജ്യം യുദ്ധത്തിൽ തകർന്നു നിൽക്കുന്ന സമയത്ത് അതിലും വലിയൊരു ദുരന്തം കൂടി നേരിടേണ്ടി വന്നാലോ? അത് മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ശക്തിയുള്ള ഒരു ഭീമൻ ജീവിയുടെ രൂപത്തിൽ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ജപ്പാനീസ് സിനിമയായ ഗോഡ്സില്ല മൈനസ് വൺ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ബേസിക്കലി കഥയിലേക്ക് വരുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ജപ്പാനാണ് കഥയുടെ പശ്ചാത്തലം. യുദ്ധം കഴിഞ്ഞെങ്കിലും ജനങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിട്ടില്ല. തകർന്ന നഗരങ്ങള്, നഷ്ടപ്പെട്ട ജീവിതങ്ങൾ, ഭാവിയെ കുറിച്ചുള്ള ആ ഒരു ചിന്തകള്, അങ്ങനെ ഇതിനിടയിലേക്ക് നമ്മുടെ ആ ഒരു ഗോഡ്സില്ലയുടെ വരവ്. ശരിക്കും ഇവിടെ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഗോഡ്സില്ലയുടെ ആക്രമണങ്ങൾ കാണിച്ചുകൊണ്ട് മാത്രം കഥ അവസാനിക്കുന്നില്ല. ഒരു ദുരന്തത്തിന് ശേഷം മനുഷ്യർ എങ്ങനെ ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നതും ഈ ഒരു സിനിമയുടെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു മോൺസ്റ്റർ സിനിമ മാത്രമല്ല, ഭയം, നഷ്ടം, ഉത്തരവാദിത്തം, അതിജീവനം, അതെല്ലാം ചേർന്ന ഒരു അനുഭവം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ജപ്പാനീസ് സിനിമ ലോകമെമ്പാടുള്ള പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ശ്രദ്ധ നേടിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറായിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപായി നമ്മുടെ ഈ ഒരു യാത്രയിലെ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സെർവ് ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളായ ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകി.
4: ഒരു ദുരന്തം സംഭവിച്ചാൽ അതിൽ നിന്ന് കര കയറാൻ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്തായിരിക്കും? പണമോ സുരക്ഷിതമായൊരു വീടോ അതോ കൂടെ നിൽക്കാൻ ഒരാളോ? ഗോഡ്സില്ല മൈനസ് വൺ എന്ന സിനിമയിൽ ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രശസ്തമായി നിൽക്കുന്നുണ്ട് ചില സിറ്റുവേഷൻസിൽ. ഈ 2nd World War ശേഷം തകർന്ന ജപ്പാനിലേക്കാണ് ഈ ഒരു കഥ നടക്കുന്നത്. യുദ്ധം അവസാനിച്ചെങ്കിലും അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നഷ്ടപ്പെട്ടവർക്ക് മുന്നോട്ടുള്ള ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോഴാണ് ഗോഡ്സിലയുടെ ആക്രമണം അവരുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും വലിയൊരു വെല്ലുവിളിയാകുന്നത്. ശരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു വലിയ ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ അതിന്റെ ആഘാതം ഒരാളെ മാത്രം ബാധിക്കില്ല, കുടുംബങ്ങള്, സുഹൃത്തുക്കള്, അയൽക്കാര്, ഒരു സമൂഹം മുഴുവൻ അതിന്റെ ഒരു എഫക്ട് അനുഭവിക്കുന്നുണ്ടല്ലേ. അത്തരമൊരു സാഹചര്യത്തിൽ ആളുകൾ പരസ്പരം സഹായിക്കുകയും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയിലെ പ്രധാന ഭാഗം. അതുകൊണ്ട് തന്നെ ഗോഡ്സില്ല മൈനസ് വൺ ഒരു ഭീമൻ ജീവിയെ നേരിടുന്ന കഥ മാത്രമല്ല, തകർന്ന ജീവിതങ്ങൾക്കിടയിൽ വീണ്ടും പ്രതീക്ഷ കണ്ടെത്താൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ കഥ കൂടിയാണ്. അപ്പോൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് പോലും വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസരം കിട്ടിയാൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വലിയ പ്രതീക്ഷകളാണ് ഈ ഒരു സിനിമ നമ്മൾക്ക് നൽകുന്നത്. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകി. സിനിമയില് ഒരു ഭീമൻ ജീവി വരുന്നു എന്ന് പറയുമ്പോ അതിന്റെ വലിപ്പം മാത്രമാണോ നമ്മളെ പേടിപ്പിക്കുന്നത്? അല്ല, അത് നമ്മുടെ മുന്നിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, അതിന്റെ വരവോടെ ചുറ്റുമുള്ള ലോകത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതെല്ലാം ആ ഒരു അനുഭവത്തെ കൂടുതൽ ശക്തമാക്കും. ഗോഡ്സില മൈനസ് വൺ ഇക്കാര്യത്തിൽ ഏറെ ശ്രദ്ധ നേടിയ സിനിമയാണല്ലേ. ഈ ചിത്രത്തില് ഗോഡ്സിലയെ വെറും ഒരു ഭീമൻ ജീവി ആയിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഓരോ ചലനവും ആക്രമണവും മനുഷ്യർക്കും നഗരത്തിനും വലിയ ഭീഷണിയായി അനുഭവപ്പെടുന്ന രീതിയിലാണ് ദൃശ്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നഗരത്തിലെ കെട്ടിടങ്ങൾ തകരുന്നതും ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ കാണുമ്പോൾ ആ നാശത്തിന്റെ വ്യാപ്തി എത്ര മാത്രമാണെന്ന് നമ്മൾക്ക് മനസ്സിലാകും. ഇതിന്റെ വിഷ്വൽ എഫക്റ്റിന്റെ പങ്ക് വളരെ വലുതാണ്, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു സിനിമയിൽ ഭയാനകമായ രംഗങ്ങൾ കൂടുതൽ ശക്തമാകുന്നത് വലിയ ശബ്ദങ്ങളും തകർന്നു വീഴുന്ന കെട്ടിടങ്ങളും കൊണ്ട് മാത്രമല്ല, അവിടെ അപകടത്തിലാകുന്ന മനുഷ്യരുടെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണല്ലേ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് വേറൊരു ലെവല് തന്നെയാണ്. അതുപോലെ തന്നെ ഏതൊരാളും കാത്തിരിക്കുന്നത് ഇങ്ങനൊരു മൂവീസിന്റെ ക്ലൈമാക്സിലേക്കാണ്. സോ എന്തായാലും ആ ഒരു ക്ലൈമാക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഗംഭീര എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. പക്ഷേ അതിനു മുൻപായി നമുക്ക് കുറച്ച് അട്ടിപൊളി തകർപ്പൻ ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകി. യെസ്, അങ്ങനെ ദേ ആ ഒരു ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി ചോദ്യവുമായി ഞാൻ അഗെയിൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്നല്ല, വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്നത്തെ സമ്മാനത്തിനായിട്ടുള്ള ഇസ്മസ് ചോദ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. സോ ഒട്ടും സമയം കളയാതെ നമുക്കത് എന്താണ് എന്ന് ഒന്നും കൂടി നോക്കാം. സ്ഥാനക്കയറ്റം മാത്രം കിട്ടുന്നൊരു ജോലി ഏതാണ്? സ്ഥാനക്കയറ്റം മാത്രം കിട്ടുന്നൊരു ജോലി ഏതാണ്? അപ്പോൾ ഒരു കുശൃതി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വീക്കം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. നമ്പർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഉത്തരമാക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കീ തെറഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകി.
1: ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും അതിലെ ചില രംഗങ്ങളും കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാറില്ലേ? ഗോഡ്സില മൈനസ് വൺ അത്തരത്തിൽ പ്രേക്ഷകരിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയ സിനിമയാണ്. ഒരു ഭീമൻ ജീവിയുടെ ആക്രമണത്തെ അവതരിപ്പിക്കുന്നതിനോടൊപ്പം തകർന്നുപോയ ലൈഫ് വീണ്ടും കെട്ടിപ്പടുക്കാൻ മനുഷ്യർ നടത്തുന്ന ശ്രമങ്ങളും ഈ ചിത്രത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ മറ്റൊരു പ്രധാന നേട്ടം 2024 ഓസ്കാർ പുരസ്കാരമാണ്. മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള പുരസ്കാരം നേടിയതിലൂടെ വലിയ ഹോളിവുഡ് സിനിമകളോടൊപ്പം ജപ്പാനീസ് സിനിമയ്ക്കും ലോക സിനിമയിൽ സ്വന്തം ഇടം നേടാനാകുമെന്ന് തെളിയിച്ച ഒരു സിനിമയായിരുന്നു അല്ലേ? എന്നാൽ ഒരു സിനിമ മികച്ചതാകുന്നത് പുരസ്കാരങ്ങൾ കൊണ്ട് മാത്രമല്ലല്ലോ. കഥ പറയുന്ന രീതി, കഥാപാത്രങ്ങളുടെ പ്രകടനം, സാങ്കേതിക മികവ്, പ്രേക്ഷകരുണ്ടാക്കുന്ന വൈകാരിക സ്വാധീനം, ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു സിനിമയുടെ അനുഭവം പൂർണ്ണമാകുന്നത്. ഗോഡ്സില മൈനസ് വൺ ഈ ഘടകങ്ങളെ ഒരുമിച്ചുകൊണ്ടാണ് ശ്രദ്ധ നേടിയത്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഗോഡ്സിലയെ പോലെ ഒരു ഭീമൻ ജീവിയെ നേരിടേണ്ടി വന്ന അതിനെ തോൽപ്പിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് ആയുധങ്ങളുടെ ശക്തിയാണോ അതോ ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യരുടെ ധൈര്യമാണോ? ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങളും ഒന്ന് ചിന്തിച്ചേക്കാം. അങ്ങനെ നഗരത്തിന്റെയും അതിജീവനത്തിന്റെയും മനുഷ്യധൈര്യത്തിന്റെയും കഥ പറഞ്ഞ ഗോഡ്സില മൈനസ് വൺ സിനിമയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. സോ അതവിടെ സിനിമ വിശേഷങ്ങൾക്ക് ഇന്ന് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം ചേട്ടാ ബൈ ബൈ. പക്ഷേ ഇതോടെ ഒന്നും തീരുന്നില്ല, അടുത്ത ദിവസം കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ. സോ പോകുന്നതിന് മുൻപ് എപ്പോഴും പറയും പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ദും ഷക് ദും ദും ദും ഷക് ദും ഷക് ദും ദും ദും

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

깔끔하게나 지저끈한 배나 이런 약혼 배나 너무 끝나나 지저끈하게나 지저끈한 배나 이런 약혼 배나

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വൈകുണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കരിമരുന്ന് പ്രയോഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തുള്ളവർ കിഴക്കുഭാഗത്തും വടക്കുഭാഗത്തുള്ളവർ വടക്കുഭാഗത്തും വഴക്കുണ്ടാക്കാതെ നിൽക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ക്ഷേത്ര പരിസരത്ത് അമ്മ പെങ്ങന്മാരെ തുറച്ചു നോക്കുന്നതും അടിയുണ്ടാക്കുന്നതും തുപ്പുന്നതും തുമ്മുന്നതും ശിക്ഷാർഹമാണ്. ഈശ്വര

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.